0: കൂടാകും വഴിനടത്തുന്ന കത്തിലാമേ അവരുടെ കൂടെ ഇന്ന് ആശീർവദിച്ച് വഴിനടത്തുന്ന കഥകരത്തിലെ അവരെയും അവരുടെ കുടുംബത്താരെയും
1: Recording in progress.

0: ജീവനുള്ള പരിശുദ്ധ പിതാവേ, ആമേൻ ആമേൻ
1: ആമേൻ. മംഗളെ കേട്ടതാ വനക്കു സ്തോത്രം നന്ദി സിസ്റ്റർ കേട്ടർ. ഉങ്ങളോടും പിള്ളികളോടും ഞങ്ങൾ പേരപ്പള്ളിയോടും കൂടെ ഇരുന്ന് എല്ലാവറ്റിലും വഴി നടത്തി ആശീർവദിപ്പാറാക. ആമേൻ
0: ആമേൻ. അപ്പടി ഉള്ള അനവരെയും ആശീർവദിപ്പാറാക. ആമേൻ.
1: ഞങ്ങൾ സാന്തി അവരെ വരവേറ്റുകൊണ്ട് പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ.
2: പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ.
1: പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാ ഇടങ്ങളിലും അധ്യനാക്കളുടെ ഓക്കെ സിസിലിയ മാവ ഞങ്ങൾ വരവേറ്റുകൊണ്ട് പ്രൈസ് ദി ലോർഡ് സിസിലിയ മാ.
3: പ്രൈസ് ദി ലോർഡ്.
1: പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാ ദേശങ്ങളിലും ഇരിക്കുന്ന അന്ത പൊരുളാധാര കുറവുകൾ ഇന്ത്യനാക്കളിലെ നിവിത്തി ചെയ്യപ്പെട, അതുക്ക് വിരോധമായി ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം അകറ്റപ്പെട കത്തർ ഉദവി ചെയ്യണം എന്ന് ചൊല്ലി നിങ്ങൾ ജപത്തിലെ വഴി നടത്തുന്ന
3: ഐശ്വര്യമുള്ള യേശുവേ സ്വാമി എന്ന് കൊടുത്ത പുതിയ നാളുകാക നമുക്ക് സ്തോത്രം. കർത്താവേ, ശത്രുക്കൾ എന്നെ മേൽക്കൊണ്ട് എന്നെ മേളവിടാമൽ നീ എന്നെ കൈതൂക്കി എടുത്തപടിയാൽ ഞാൻ ഉമ്മൈ പോറ്റൂറിയൻ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ തീർക്കുന്ന കാര്യമൊന്നും വീൺ പോകാതെ വണ്ണം നീ നിങ്ങൾക്ക് പെറ്റു താരം തകപ്പൻ. അപ്പാ തകപ്പനെ, എന്റെ നാട് ഫുള്ളാക ആശീർവദിയൻ തകപ്പനെ. അപ്പാ എന്റെ യുദ്ധങ്ങൾ അപായങ്ങളിൽ നിന്നും മക്കളെ പാതുകാത്തുകൊള്ളും തകപ്പൻ. ആവിയാനവരെ

സ്തോത്രം. തകപ്പനായ ദേവനെ, താഴെ പോൽ മാർബോടിയവരെ നമുക്ക് സ്തോത്രമയ്യാ. തന്റെ പോലെ തൂക്കി സുഖത്തവരെ സ്തോത്രമയ്യാ. കൃപയാളരെ നമുക്ക് സ്തോത്രമയ്യാ. ഇരക്കമുള്ള ദൈവമേ നമുക്ക് സ്തോത്രം. മന്നിക്കുന്ന ദേവനെ നമുക്ക് സ്തോത്രം. മഹാബലിയവരെ നമുക്ക് സ്തോത്രം. മഹാബലമുള്ളവരെ നമുക്ക് സ്തോത്രം. മഹാദേവനെ നമുക്ക് സ്തോത്രം. ആണ്ടവനായ ദേവനെ, ദേവനെ നമുക്ക് സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം, സ്തോത്രം, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത്ഭുതമാനവരെ, ഹല്ലേലൂയ. അടയാളങ്ങളിനാലും അത്ഭുതങ്ങളിനാലും ഉമ്മുടെ വാർത്തയെ ഉറുതിപ്പെടുത്തുകയേ നമുക്ക് സ്തോത്രമയ്യാ. വാനം ഉമ്മുടെ സിംഹാസനം, ഭൂമി ഉമ്മുടെ പാദസ്ഥലം. ആണ്ടവരെ പണിന്ന് കുനിന്ന് തൊഴുതു കൊള്ളുകിറോം അപ്പാ പിതാവേ. തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം അയ്യാ. തടവൻ നീങ്കുംപടി തുതിക്കിറോം. കട്ടുക്കൾ അകലുംപടി തുതിക്കിറോം. സാപങ്ങൾ നീങ്കുംപടി തുതിക്കിറോം. ആണ്ടവനായ ദേവനേ തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം അപ്പാ. ആരാധിക്കിറോം അതിശയമാനവരെ, ആരാധിക്കിറോം അത്ഭുതമാനവരെ, തുതിക്കിറോം അയ്യാ. വിടുതല തരുകവരെ തുതിക്കിറോം. എഴുത്തിലെന്ന് പുറപ്പെട്ട നാളിലെ കാണിത്ത അതേ അതിശയങ്ങളെ കാണ ചെയ്തവരെ തുതിക്കിറോം. ശത്രു വാനവനെ സന്തോഷപ്പെടാതെ ഞങ്ങൾ വിളിന്താനും വിളിന്തിരിപ്പോം. ഞങ്ങൾ ഇരുളിൽ ഇരുന്നാൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാർ. ഞങ്ങൾ പിള്ളകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാർ. ഉൻ പിള്ളകൾക്ക് അത്തരാൽ പോധിക്കപ്പെട്ടിരിപ്പോ. അവളുടെ സമാധാനം പെരിയതായിരിക്കുമെന്ന് സ്വന്തേക്ക് സ്തോത്രം. ആണ്ടവരെ നിങ്ങളെ പലകി പെരുകി ഭൂമിയെ കീഴ്പ്പെടുത്തി അത് ആണ്ടുവരുന്ന സ്വന്തേക്ക് സ്തോത്രം അയ്യാ. ഹല്ലേലൂയ. ആണ്ടവരെ ഇപ്പോഴും ഇരിക്കുന്നതവിടെ ഞങ്ങൾ ആണ്ടവരെ ദേവനെ അപ്പൊ ആയിരം മടങ്ങ് ആശീർവദിക്കപ്പെടുകിറോം. അതൊക്കെ സ്തോത്രമയ്യാ. ആണ്ടവരെ തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം. അത്ഭുതമാനവരെ, ഹല്ലേലൂയ. ആണ്ടവരെ തുതിപ്പതേ സാല ചിറന്തതപ്പാ. ഉമ്മെ തുതിപ്പതേ വാഴ്ക്കയും, വാഴ്ക്കയും ഒരേ നോക്കമയ്യാ രാജാ. ഹല്ലേലൂയ. ആണ്ടവരെ നമുക്ക് സ്തോത്രം. ആരാധനൈ, ആരാധനൈ, ആരാധനൈ ഉമ്മക്കേ ആരാധനൈ. ആരാധനൈ, ആരാധനൈ, ആരാധനൈ ഉമക്കേ ആരാധനൈ. വാർത്തയക വന്തവരേ, വാർത്ത ചൊല്ലി തന്തവരേ. വാർത്തയക വന്തവരേ, വാർത്ത ചൊല്ലി തന്തവരേ. ആരാധനൈ, ആരാധനൈ, ആരാധനൈ ഉമക്കേ ആരാധനൈ. ഹല്ലേലൂയ. സാമോൻ ദേവനുക്കാക കട്ടിന ആലയത്തിലെ ആയിരം ആയിരം പലികളെ ചെലുത്തിനാനയ്യാ. ആണ്ടവനായ ദേവനെ അവനക്ക് ദർശനമാനിരപ്പാ. എന്റെ അകപ്പനെ, ഞങ്ങൾ ഉമ്മക്ക് ആയിരം ആയിരം പതിനായിരങ്ങളാക പലികളെ ചെലുത്തുകയ്യാ. എന്റെ അകപ്പനായ ദേവനെ, നമ്മുടെ പിള്ളകളുടെ കട്ടുകൾ അകലട്ടുമയ്യാ. ആണ്ടവനായത്തിലെന്ന് പുറപ്പെട്ട നാളിലെ കാണിത്ത അതേ അതിശയങ്ങളെ കാണിച്ചേര ദേവനയ്യാ രാജ. യേസു, യേസു, യേസു, യേസു, യേസു. ഞങ്ങൾ പിള്ളകൾക്കാക്, ഞങ്ങൾ കുടുംബങ്ങൾക്കാക, ഞങ്ങൾ തിരിച്ചവൻ പിള്ളകൾക്കാക രാജ. ഞങ്ങൾ സഹോദരങ്ങൾക്കാക, ഞങ്ങൾ ദേശങ്ങൾക്കാക സാപമായി. ന്യായ പ്രമാണത്തിൻ സാപത്വങ്ങളെ നിങ്ങളെ ആക്കി മീട്ടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ തകപ്പനെ, ഹല്ലേലൂയ. അമ്മ ആരാധിക്കിറോം അപ്പാ. അമ്മ ആരാധിക്കിറോം. നിങ്ങളെ ആണ്ടുകൊള്ളും ആണ്ടവരെ. ഉമ്മ ഞങ്ങൾ ആരാധിക്കിറോം. നിങ്ങളുടെ വാക്കി ആരാ ആണ്ടവരെ ആണ്ടുകൊള്ളുമ്പോ, നിങ്ങൾ പിള്ളേരെ ആണ്ടുകൊള്ളുമ്പോ, നിങ്ങൾ ശരീരങ്ങളെ ആണ്ടുകൊള്ളുമ്പോ, നിങ്ങൾ നിധി നിലനവരെ ആണ്ടുകൊള്ളുമ്പോ, നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളെ ആണ്ടുകൊള്ളുമ്പോ, നിങ്ങൾ സഭകളെ ആണ്ടുകൊള്ളുമ്പോ, ആണ്ടവരങ്ങളും കുരി എല്ലാവരുടെയും ആണ്ടുകൊള്ളുമ്പോ അപ്പാ പിതാ. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ എന്ന് ഞങ്ങൾ ആരാധിക്കിറോം. ഞങ്ങൾ അടിമത്തനത്തിന് ആവിയെ പെറ്റവർകളല്ല രാജ. അപ്പാ പിതാവേ എന്ന് കൂപ്പിടപ്പെടുക. പുത്രസ്വീകാരം തന്നെയുള്ളത് തന്ത്രത്തിരയ്യാ. ആണ്ടവരേ നമുക്ക് സ്തോത്രമയ്യ രാജ. തകപ്പിനെ നിങ്ങൾ പരിശുദ്ധ ആവിയാനവരും വാക്കും കടങ്ങാതെ പെരുമൂച്ചുകളാണ്. ആണ്ടവരേ ദേവനെ നിങ്ങൾക്കാകെ വേണ്ടത് ചെയ്കരീരപ്പ. എന്നെ ആവിയാനവരെ നമുക്ക് സ്തോത്രം. ആവിയാനവരെങ്കിലുണ്ടോ? വിടുതലെ ഉണ്ടായ രാജ. ഉലന്ത എലുമ്പുകളെ ആണ്ടവരെ ദേവനെ അസിയപ്പെടുന്ന ആവിയാനവരെ, നിങ്ങൾ പ്രേതക്കുളികളെ തുറന്ന് നിങ്ങളെ വെളിപ്പെടപ്പെടുന്നത് വേറെ ചൊല്ലി വാക്കരിത്ത ദേവനെ നമുക്ക് സ്തോത്രമയ്യ രാജ. എന്റെ അവരെ പിള്ളകളെ മീട്ടുവിടും, ഉമ്മുടെ പിള്ളകളെ തൂക്കിവിടും, ഉമ്മുടെ പിള്ളകളെ നിലനിർത്തും. അത്ഭുതമാനവരെ, അത്ഭുതമാനവരെ, അത്ഭുതമാനവരെ, അത്ഭുതമാനവരെ. ഓരവരപകരതുരുവരവരപകരതുരുവരവരപകരമനിതാപ്പനെ അപ്പാമേ തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം, തുതിക്കിറോം അയ്യാ. എന്തോ
உம்மை பாடுவேன், இனி என்றென்றும் சோத்தரிப்பேன். என்னுயிரே என்றன் இயேசுவே, முழு மனதால் சோத்தரிப்பேன். அப்பா, எங்கள் இருதயத்தை ஆராய்ந்து பாரு ஆண்டவே. அப்பா தேவனே, அந்நிய தேவர்களை நோக்கி நாங்கள் கையெடுத்திருந்தோமானால் தேவரீர் அதை அறியோ ஆண்டவரே. அப்பா பிதாவே, எங்கள் இருதயத்துக்குள்ளே இருக்கிறவர் நீங்க தான் அப்பா ராஜா. என் தகப்பனே, துதிக்கிறோம் துதிக்கிறோம் துதிக்கிறோம் துதிக்கிறோம் துதிக்கிறோமே, ஆராதிக்கிறோம் ஐயா. எங்கள் கைகளை திடப்படுத்தும் ஆண்டவரே, எங்கள் இருதயங்களை திடப்படுத்தும், எங்கள் சிந்தைகளை திடப்படுத்தும் ஐயா, எங்கள் வாழ்க்கையை திடப்படுத்தும், எங்கள் பிள்ளைகளை திடப்படுத்தும் ஐயா. ஆண்டவரே, நாங்கள் ஆராதிக்கிறோம் ஆராதிக்கிறோம் ஆராதிக்கிறோம் ஆராதிக்கிறோம் ஐயா. ஹல்லேலூயா. என் தேவா உம்மை பாடுவேன், இனி என்றென்றும் சோத்தரிப்பேன். என்னுயிரே என்றன் இயேசுவே, முழு மனதால் சோத்தரிப்பேன். நீங்களும் சேர்ந்து பாடலாம். ஹல்லேலூயா. ஆண்டவருக்கு சூத்திரம் செலுத்துங்கள். சூத்திரம் செலுத்துகிறவர்களில் தேவனை நாங்கள் மகிமைப்படுத்துகிறோம். அவர்தான் ஆண்டவர் என்பதை நாங்கள் வெளிப்படுத்துகிறோம். ஹல்லேலூயா. ஆண்டவரே, சூத்தரிக்கிறோம் ஐயா. ஹல்லேலூயா. ஹல்லேலூயா. எனது வலது பக்கம் நீரே, அசைக்கப்படுவதில்லை நானே. சூத்திரம் சூத்திரம். என் தேவா உம்மை பாடுவேன், இனி என்றென்றும் சோத்தரிப்பேன். என் தேவா உம்மை பாடுவேன், இனி என்றென்றும் சோத்தரிப்பேன். செய்த நன்மைகள் உலகம் கொள்ளாதே, எந்த வாழ்வினிலே நினைத்து நினைத்து நன்றி சொல்லத்தானே ஆயுள் போதாதே. நினைத்து நினைத்து நன்றி சொல்லத்தானே ஆயுள் போதாதே. மலர் போல் உதிர்கின்ற வாழ்வை நன்றி சொல்லி கழித்திடுவேன். என் தேவா உம்மை பாடுவேன், இனி என்றென்றும் சோத்தரிப்பேன். என்னுயிரே என்றன் இயேசுவே, முழு மனதால் சோத்தரிப்பேன். உண்மையாய் உம்மை கூப்பிடும் போது நெருங்கிய அருகில் வந்தீர். உருகி உருகி ஜெபித்திடும் போது உன்னத பலன் அளித்தீர். உலகத்தையே நான் மறந்து உம்மையே நினைத்திடுவேன். உலகத்தையே நான் மறந்து உம்மையே நினைத்திடுவேன். எந்துவா உம்மை பாடுவேன், இனி என்றென்றும் சோத்தரிப்பேன். என்னுயிரே என்றன் இயேசுவே, முழு மனதால் சோத்தரிப்பேன். ஹல்லேலூயா. எந்த பக்கமும் நெருக்கப்பட்டும் நான் ஒடுங்கி போகவில்லை. துன்பத்திலே நான் அமர்ந்துட்ட போடும் கைவிடப்படவும் இல்லை. இயேசுவே என் பக்க பலமே.